0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 92.3 FM ൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം രേണുകയാണ്. പതിവ് പോലെ എന്റെ കൂടെ ആരാണ്?
1: രേണുകളുടെ കൂടെ ഉള്ളത് ഞാൻ ജ്യോതി. നമസ്കാരം ശ്രോതാക്കളെ, നമസ്കാരം രേണു. എന്തു പറയുന്നു, സുഖല്ലേ?
0: അതെ, സുഖമായിരിക്കുന്നു. അതില്ലേ ജ്യോതി, ഇതിനിടക്ക് ഞാൻ ഒരു ഫംഗ്ഷന് പോയിട്ട് ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോ പറഞ്ഞു നിങ്ങളുടെ പാർട്ണർ ഇൻ ക്രൈം എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അതാരാണപ്പാ? അപ്പൊ ജ്യോതിയാണ് അവരുദ്ദേശിച്ചത്.
1: അതല്ലേ ഭഗവാനെ, ക്രൈം നമ്മളെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ആണോ ഈ ക്രൈം എന്ന് ഉദ്ദേശിച്ചത്?
0: എന്താണോ ഏതാണോ നമ്മളെ രണ്ടുപേരെയും കൂടെ ഒരു ഒരു ഒരു ഒരു എന്താ പറയാ, ഒരു മീൻ ചെയ്തു. ഏതായാലും കുഴപ്പമില്ലല്ലേ,
1: കുഴപ്പമൊന്നുമില്ല. അതിനെന്താ,
0: എന്താണ് ഒരു നല്ലൊരു ഗാനം കേട്ടിട്ട് വന്നാലോ?
1: തീർച്ചയായിട്ടും അങ്ങനെയല്ലേ തുടക്കം, ഒരു ശുഭമായിട്ട് തുടങ്ങാം നമുക്ക്.

0: അപ്പൊ രേണുക, നല്ലൊരു ദേശഭക്തി ഗാനം ഇട്ടതിന്റെ ഉദ്ദേശം എന്തായിരുന്നു?
1: അല്ല ജ്യോതി, എനിക്ക് പറക്കണം, പറന്ന് പറന്ന് പോണം.
0: പറഞ്ഞോളെ, പക്ഷെ ചിറകൊക്കെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതി.
1: അതെ അതെ, ദേശഭക്തി ഗാനം ഇട്ടത് അതുകൊണ്ടാണ്. ദിബന്ധങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കെട്ടുപാടുകളിൽ നിന്നൊക്കെ അകന്നകന്നകന്ന് ഇങ്ങനെ മാറി മാറി. നമ്മള് പണ്ട് ശ്രീബുദ്ധന് ബോധോദയമുണ്ടായി പോയില്ലേ, ദുഃഖങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നെല്ലാം അകന്ന്, അതുപോലെ എനിക്ക് പറന്നു പോകണം. ഫ്രീഡം വേണം, ഫ്രീഡം.
0: നല്ല നല്ല നല്ലൊരു ചിന്ത തന്നെയാണ്. അത് ഫ്രീഡം കിട്ടട്ടെ, കിട്ടിക്കൊണ്ടേ ഇരിക്കട്ടെ. പക്ഷെ ആ ഫ്രീഡം ആഘോഷിക്കാൻ ചിറക് വേണമെന്നില്ലേ നമുക്ക്? ഇവിടെ തന്നെ നമുക്ക് വേണ്ടി പണ്ട് എത്രയോ വർഷങ്ങൾ മുമ്പ് ഭാരതത്തിന് വേണ്ടിയിട്ടെന്ന് കൃത്യമായിട്ട് പറയണം.
1: എത്രയോ വർഷം ഇന്നത്തെ ഡേറ്റ്?
0: ഇന്ന് 19.
1: എന്ത്
0: 19? ഓഗസ്റ്റ്
1: അല്ലേ? അപ്പോൾ നമ്മൾ പറക്കാൻ കാരണം എന്താണ്?
0: ആ അതന്നെ പറന്ന് സ്വാതന്ത്ര്യം തന്നത് നമുക്ക് ഒരു 79 വർഷങ്ങൾക്ക് മുൻപ്.
1: അപ്പൊ 80th സ്വാതന്ത്ര്യ ദിനം അല്ലേ?
0: അങ്ങനെ ഒരു സംശയമുണ്ട്. 79, അങ്ങനെ 79 80 ഒരു കാൽക്കുലേഷൻ എപ്പോഴും ഒരു പ്രശ്നമാണ്. അത് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947, 15th August മിഡ്നൈറ്റില് കിട്ടിയ സ്വാതന്ത്ര്യം ഇന്നും ഭാരതത്തില് എല്ലാരും ആഘോഷിക്കുന്നു. കുറച്ചധികം എടുക്കുന്നു സ്വാതന്ത്ര്യം എന്നുള്ളത് വേറെ കാര്യം. അത് പോട്ടെ,
1: ജ്യോതി ഓസ്ട്രേലിയയിലാണ് എന്ന് എനിക്കറിയാം. അതിന് ഇപ്പൊ 1947 എന്നൊന്നും പറയണ്ട, 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി എന്ന് പറയൂ.
0: അങ്ങനെ അതിന് അങ്ങനെയും പറയാം. സ്വാതന്ത്ര്യം എനിക്കുണ്ട്, എനിക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞില്ലേ,
1: അയ്യോ അയ്യോ, അവിടെ ഞാൻ സ്റ്റെപ്പ് ബാക്ക്.
0: അല്ല സത്യം പറഞ്ഞ ഇതുണ്ടല്ലോ, അപ്പൊ മലയാളത്തിൽ എനിക്ക് നമ്പർ പറയാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഹിന്ദി എനിക്ക് സംസാരിക്കാൻ അറിയാം. പക്ഷെ ഹിന്ദിയിൽ നമ്പർ വെച്ചാൽ ഞാൻ ബബ്ബ 10 വരെ എണ്ണാം കഷ്ടിച്ച്. പക്ഷെ അത് കഴിഞ്ഞ നമ്പർ എനിക്ക് ഹിന്ദിയിൽ അറിയില്ല. അതേമാതിരി പ്രശ്നം മലയാളത്തിൽ ഇല്ലെന്ന് വെച്ചോളൂ.
1: ഓക്കെ ഓക്കെ, സമ്മതിച്ചു. സകലകല വല്ലഭയായ ജ്യോതി, പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോളൂ. ഏതോ ഒരു സെന്റൻസ് പകുതിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് പറയൂ.
0: അല്ല, ആ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുന്നു ഇവിടെ ഓസ്ട്രേലിയയിലാണെങ്കിലും ലോകത്തിലെമ്പാടും ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും നമ്മുടെ ഈ ഒരു ദിവസം 15th August ഡെഫിനറ്റ്ലി നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ആ നമുക്ക് വേണ്ടി എന്താ പറയാ, ബാക്കി മലയാളം പറയൂ.
1: നമുക്ക് വേണ്ടി എന്താണ്,
0: ജീവൻ ത്യജിച്ച സകല മാർട്ടിയേഴ്സിനും
1: മഹാത്യാഗികൾക്കും
0: നമസ്കാരം പറഞ്ഞുകൊണ്ട് വേണം ഇന്നത്തെ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് തുടങ്ങാൻ.
1: അതെ, അപ്പം എല്ലാവർക്കും അല്ലെ, നമുക്ക് എവിടെയാണെങ്കിലും എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് വൃതിയേക്കാൾ ഭയാനകം എന്ന്
0: കേട്ടിട്ടില്ലേ?
1: അപ്പം എന്തായാലും സ്വാതന്ത്ര്യം, അതിന് കുറേ നമുക്ക് പറയാനുണ്ട് അല്ലെ. സ്റ്റോറി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹോൾ ലൈഫ് നോക്കിയാല്, ഇപ്പൊ വർക്ക് പ്ലേസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എന്താ എവിടെയാണെങ്കിലും അല്ലെ, നമുക്കത് അതിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്.
0: അതെ അതെ, സ്വാതന്ത്ര്യം പറയുന്ന വാക്ക് ചെറുതാണെങ്കിലും ഇറ്റ് മീൻസ് എ ലോട്ട്. അത് കിട്ടുന്നത് ചിലപ്പോ നമ്മൾ അതിന്റെ എന്താ പറയാ, ആ സത്യം മറന്നു പോകുന്നത്, ആ ഒരു പ്രിവിലേജ് ആണ് ഒരു സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞത്. അത് നമ്മൾ ചിലപ്പം മറന്നു പോകും, തെറ്റി വിനിയോഗിക്കും, അങ്ങനെ പലതും ഉണ്ടാവും. എന്നാലും
1: അതെ,
0: പറഞ്ഞോണ്ട് യുവർ റൈറ്റ്.
1: അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോഴും ജ്യോതിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ?
0: ആ ചോദിക്കും.
1: ഇപ്പൊ ജ്യോതി ഇപ്പൊ ടീച്ചിങ് ആണ്, ലീഡർ ആണ്, എന്താ എല്ലാവരുടെയും ഒരു ലീഡർഷിപ്പ് റോളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ
0: അത് വേണ്ട, ടീച്ചിങ്
1: അല്ല, ലീഡർഷിപ്പ് ആണല്ലോ. അപ്പൊ ജ്യോതിയുടെ ഇതില് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് കുട്ടികളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണോ, അല്ല ബോസായിട്ട് ഇങ്ങനെ എന്താ എല്ലാം എന്റെ തലയിൽ ഞാനാണ് പൂർണ്ണാധികാരി എന്ന രീതിയിലാണോ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്?
0: അങ്ങനെയാകുമ്പോ ഡിക്റ്റേറ്റർഷിപ്പ് ആവില്ലേ? ഇല്ല, അങ്ങനത്തെ അല്ല. അത് എന്ന് വെച്ചിട്ട് സ്വാതന്ത്ര്യം വല്ലാതെ എടുക്കാനും സമ്മതിക്കും. എല്ലാത്തിനും ഒരു ബോർഡർ, ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് ക്രോസ് ചെയ്ത സ്വാതന്ത്ര്യം അത് വേറെ വല്ലൊരു സ്വാതന്ത്ര്യത്തിൽ എൻക്രോച്ച് ചെയ്യുമ്പം അത് തെറ്റാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ ചോദിച്ചതിന് ഉദ്ദേശിച്ച, ക്ലാസ്സിൽ നിയമങ്ങളുണ്ട്, നിയമങ്ങൾ പാലിക്കുക, നിയമങ്ങളിൽ പാലിച്ചുകൊണ്ട് അതിനകത്ത് ഇരുന്നു കൊണ്ട് അവനവന് പറയാനുള്ളത് പറയാം, ചെയ്യാനുള്ളത് ചെയ്യാം. അവർക്ക് ഇഷ്ടപ്പെടാത്തത് ഡെഫിനറ്റ്ലി ശബ്ദം ഉയർത്തി പറയണം.
1: അതെ, തീർച്ചയായിട്ടും. അതിപ്പോ നമ്മളിപ്പോ ഇവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, നമ്മൾ പല പോളിസീസ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ റൂൾസ് റെഗുലേഷൻസ് എല്ലാം നമ്മൾ അവെയർ ആയിക്കൊണ്ട് ആ ലിമിറ്റിനുള്ളിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഒരിക്കലും അത് കടന്നു കയറുന്നില്ല. എന്ന് വെച്ച് നമ്മളെ എന്താ പറയാ, നമ്മൾ വേറെ ആരെയും പോയിട്ട് കൺട്രോൾ ചെയ്യാനും പോകുന്നില്ല. അപ്പൊ നമ്മളൊരു നല്ല, എവിടെയാണെങ്കിലും സ്വാതന്ത്ര്യം വേണം, പക്ഷെ അത് എന്താ പറയാ,
0: അതിന് വിട്ടു പോകരുത്.
1: അതെ, ഒരു ലിമിറ്റ് ഉണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യാനും പാടില്ല. എവിടെയാണെങ്കിലും ഒരു ബോസ് അല്ലെങ്കിൽ ആരാണെങ്കിലും നമ്മുടെ എന്താ പറയാ, നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിലാണെങ്കിലും സ്വാതന്ത്ര്യം, എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം വേണം. ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അങ്ങനെ പറയാം നമുക്ക്. പക്ഷെ
0: എക്സാക്ട്ലി ഇപ്പൊ രേണുക പറഞ്ഞില്ലേ, ജോലി സ്ഥലത്ത് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾക്ക്, നമ്മൾ പൊതുവെ ഇന്ത്യൻസ് ആവുമ്പോ പൊതുവെ ഒരു ടെൻഡൻസി ഉണ്ട്, ഒന്ന് പമ്മിറ്റ് പോവും നമ്മള്. ഓ ബോസ് പറഞ്ഞാലോ ചെയ്യണല്ലോ, ചെയ്യാൻ ശരിയല്ലെങ്കിലും പാടില്ലാത്തതാണെങ്കിലും പറ്റാത്തതാണെങ്കിലും നമ്മൾ എങ്ങനെയോ ചെയ്തു എന്നും വരാം. പക്ഷെ അതും നമ്മള് ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിട്ട് നമ്മൾ നോക്കണം.
1: പക്ഷെ നമ്മളെ ജ്യോതി, നമ്മളങ്ങനെ ഒരു പ്രത്യേക കൾച്ചർ ആയിരിക്കില്ല, നമ്മള് ഡിഫറെന്റ് കൾച്ചേഴ്സിൽ അങ്ങനെ ഉണ്ടാവാം. ചിലപ്പോ ചില കൾച്ചേഴ്സിൽ നമ്മൾ അവര് കുറച്ച് കൂടുതൽ പിന്നെ പറഞ്ഞാൽ എല്ലാം ചെയ്യാൻ ഓക്കെ ഓക്കെ എന്ന് മാത്രം, അതായത് നോ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ലാത്ത കൾച്ചേഴ്സും കുറെ ഉണ്ടാവാം. നോ എന്ന് സ്ട്രിക്ട്ലി ഫേം ആയിട്ട് പറയുന്ന കൾച്ചേഴ്സും ഉണ്ടാവാം അല്ലെ. അതൊക്കെ ഒരു കൾച്ചറൽ ഡിഫറൻസ്. അതെ, ഒരു സോഷ്യൽ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയേഴ്സ്, അങ്ങനെയല്ലേ പറയണ്ടത്? ജ്യോതി തന്നെയാ എന്നെ കൊണ്ട് പറയിക്കുന്നതെല്ലാം. ചെറിയൊരു ഇഞ്ചക്ഷൻ വെച്ച് തന്നാൽ ഇങ്ങനെ നമ്മള് പറഞ്ഞു പോകും അല്ലെ. അപ്പൊ നമുക്ക് ഇനിയൊരു പാട്ട് കേൾക്കാൻ സമയമായോ?
0: ശ്രോതാക്കൾക്ക് തീർച്ചയായും നമ്മുടെ സംസാരം കഴിഞ്ഞപ്പോ ഒരു പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം വന്നിണ്ടാവണം. അപ്പൊ പാട്ട് മാത്രം വേണ്ട, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ ന്യൂസ് കൂടി കേട്ട് വന്നാലോ?
1: ആയിക്കോട്ടെ. നമസ്കാരം. 92.3 മലയാളം FM ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രേണുക വിജയകുമാരൻ. വാർത്തകൾ ചുരുക്കത്തിൽ. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ നിറവിൽ ഇന്ത്യ. രാഷ്ട്രപതിയുടെ സൈനിക വിടലുകൾ പ്രഖ്യാപിച്ചു. അധിക താരിഫിൽ ഇളവ് നൽകണമെന്ന് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ വിസ അപേക്ഷകളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് ഫെഡറൽ സർക്കാർ. വാർത്തകൾ വിശദമായി. ആദ്യമായി ഇന്ത്യൻ വാർത്തകൾ. രാജ്യമെങ്ങും 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിച്ചു. ധീര സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരമെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങിയത്. എല്ലാ മനസ്സുകളിലും വന്ദേമാതരം മുഴങ്ങുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുത്തൻ പ്രതീക്ഷകളുമായി നാം മുന്നേറുകയാണ്. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള യാത്രയിലാണ് നാം. ആ യാത്ര സഫലമാകും. രാജ്യത്തിന്റെ വളർച്ചയും ഭാവിയും നിർണയിക്കുന്നത് ഉൽപാദനം, കൃഷി, സാങ്കേതിക വിദ്യ, കണക്ടിവിറ്റി, പ്രതിരോധം, ഹരിത സമ്പദ് വ്യവസ്ഥ, ബ്ലൂ ഇക്കോണമി, സോഫ്റ്റ് പവർ എന്നീ സപ്തധാരകളാണെന്നും 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ സപ്തധാര സത്യപ്രതിജ്ഞ എടുക്കുന്നുവെന്നും അഭിസംബോധന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ചെറിയ സമയത്തിനുള്ളിൽ 25 കോടി ഇന്ത്യക്കാർ ദാരിദ്ര്യമുക്തരായെന്നും ലോക സാമ്പത്തിക ശക്തിയായെന്നും ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ, ഡിജിറ്റൽ ലോകത്തെ മാറ്റങ്ങൾ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചതിലും വളരെ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യ ദിനത്തെ തുടർന്ന് രാജ്യത്തിലുടനീളം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള സൈനിക മെഡലുകൾ പ്രഖ്യാപിച്ചു. 1057 പേർക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവിധ മെഡലുകൾ പ്രഖ്യാപിച്ചത്. 78 ധീരതാ പുരസ്കാരങ്ങളിൽ 13 മരണാനന്തരവും 9 കീർത്തിചക്ര പുരസ്കാരങ്ങളിൽ 7 മരണാനന്തരവുമാണ്. മലയാളിയായ മേജർ തരുൺ വാസുദേവൻ ഉൾപ്പെടെ 19 പേർക്ക് ശൌര്യചക്ര പുരസ്കാരം ലഭിച്ചു. ഇതിലൊരെണ്ണം മരണാനന്തര ബഹുമതിയാണ്. സമാധാന കാലത്ത് സൈനികർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന 2nd ധീരതാ പുരസ്കാരമായ കീർത്തിചക്ര ജമ്മുകാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ വനത്തിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഗജേന്ദ്ര സിംഗിനു മരണാനന്തര ബഹുമതിയായി നൽകി. മണിപ്പൂരിലെ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ലഫ്റ്റനന്റ് കേണൽ മനേയോ ഫ്രാൻസിസ് ജമ്മു മേഖലയിലെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് മേജർ ജിതേന്ദ്ര റാത്തെ എന്നിവർക്കും കീർത്തിചക്ര പുരസ്കാരങ്ങൾ ലഭിച്ചു. രാഷ്ട്രനിർമ്മാണത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും വികസിത ഭാരത നിർമ്മാണത്തിൽ നാം മുന്നേറുന്നുവെന്നും സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ഇന്ത്യയെ പൂർണമായും നക്സൽ വിരുദ്ധമാക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണെന്നും
2: ഭീകരവാദികളെയും അവരെ പിന്തുണക്കുന്നവരെയും അവർ എവിടെ ഒളിച്ചാലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും രാഷ്ട്രപതി സ്വാതന്ത്ര്യദിന സന്ദേശത്തിനിടയിൽ പറഞ്ഞു. അടുത്തതായി കേരള വാർത്തകൾ. രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. രാഷ്ട്രീയ അന്ധത വെടിഞ്ഞ് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകണം. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും തുരുത്തുകൾ സൃഷ്ടിക്കുന്നതല്ല ജനാധിപത്യമെന്നും തുറന്ന മനസ്സും സഹിഷ്ണുതയുമാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിലൂടെ അറിയിച്ചു. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ അനേകം ധീരദേശാഭിമാനികൾ ജീവത്യാഗം ചെയ്തും പോരാടിയും നേടിയെടുത്തതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്നും ഇന്ത്യ എന്ന വികാരം മനസ്സിൽ കെടാവിളക്കായി സൂക്ഷിച്ച് ഒറ്റക്കെട്ടായി മുന്നേറാം എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 രൂപ ബോണസ് പ്രഖ്യാപിച്ചു. ബോണസ് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്ത 1,250 രൂപയാണ് ലഭിക്കുക. വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേകം ഉത്സവ ഭത്ത ലഭിക്കുമെന്നും 17 August ഇവയുടെ വിതരണം ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അടുത്തതായി ഓസ്ട്രേലിയൻ വാർത്തകൾ. ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ 12.5% തീരുവയിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കാമെന്ന് US പ്രസിഡന്റ് ഉറപ്പു നൽകിയതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വ്യക്തമാക്കി. ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ഓസ്ട്രേലിയൻ ഭക്ഷണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള മിനിമം വേതനം 17th വർദ്ധിപ്പിച്ചു. ഡെലിവറി ഡ്രൈവർമാരുടെ നിലവിലുള്ള അടിസ്ഥാന വേതനം 26.44 നിന്നും 31.30 ഡോളറായാണ് വർധനവ്. ഓൺ ഡിമാൻഡ് ഫുഡ് ഡെലിവറി, ഗ്രോസറി ഡെലിവറി എന്നിങ്ങനെയുള്ള ഡ്രൈവർമാർ ഉൾപ്പെടെ എല്ലാവരും ഈ വർധനവിന് അർഹരാണ്. വർഷങ്ങളായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഫെയർ വർക്ക് കമ്മീഷൻ തീരുമാനമെടുത്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ക്രിസ്മസ് അവധിക്കാലത്ത് യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവർ ഇൻഷുറൻസ് പരിരക്ഷകൾ മുൻകൂട്ടി പരിശോധിക്കാൻ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ യാത്രാ ഉപദേശക സംവിധാനമായ സ്മാർട്ട് ട്രാവലർ മുന്നറിയിപ്പ് നൽകി. ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ Level 3 റീകൺസിഡർ യുവർ നീഡ് ടു ട്രാവൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലൂടെ അനാവശ്യ യാത്രകളും ട്രാൻസിറ്റും ഒഴിവാക്കാൻ ഓസ്ട്രേലിയക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തസ്മാനിയയിൽ കിങ് ഐലൻഡിൽ കണ്ടെത്തിയ കേസ്റ്റഡ് ടേൺ എന്ന കടൽ പക്ഷിയിൽ പക്ഷിപ്പനി പടർത്തുന്ന H5N1 എന്ന വൈറസ് സ്ഥിരീകരിച്ചു. ക്യൂറിക്ക് സമീപമുള്ള തീരപ്രദേശത്തു നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എൻവയോൺമെന്റ് തസ്മേനിയ ജീവനക്കാർ പക്ഷിയെ കണ്ടെത്തിയത്. രാജ്യത്തുള്ളവർക്ക് മുൻഗണന നൽകുകയും ആരോഗ്യ നിർമ്മാണ മേഖലകളിൽ പ്രയോറിറ്റി നൽകുന്നതും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ ഓസ്ട്രേലിയൻ വിസ അപേക്ഷകളിൽ വരുത്തുന്നതായി അധികൃതർ അറിയിച്ചു. ഓസ്ട്രേലിയൻ യങ് ടാലന്റ് ടൈമിന്റെ സൃഷ്ടാവും ടെലിവിഷൻ സംഗീത രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വവുമായിരുന്ന ജോണി യങ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംഗീതത്തിലും ടെലിവിഷൻ പ്രക്ഷേപണ രംഗത്തും നൽകിയ സംഭാവനകൾക്ക് 1990 TV Week ലോഗി ഹോൾ ഓഫ് ഫെയിമിലും 2010 ഏരിയ ഹോൾ ഓഫ് ഫെയിമിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു. 2 പ്രമുഖ ഹോൾ ഓഫ് ഫെയിമിലും ആദരിക്കപ്പെട്ട ആദ്യ വിനോദ താരമായിരുന്നു അദ്ദേഹം. അവസാനമായി ലോക വാർത്തകൾ. US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയുടെ 80th സ്വാതന്ത്ര്യ ദിനത്തിന് ആശംസകൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സവിശേഷമായ സൗഹൃദം ഇന്ത്യ അമേരിക്ക ബന്ധം മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമാക്കാൻ കാരണമായെന്ന് വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധം, ബഹിരാകാശ സഹകരണം, ഊർജ സുരക്ഷ, നിർണായക ധാതുക്കൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകളിൽ US ഇന്ത്യയും തമ്മിൽ വളർന്നുവരുന്ന സഹകരണത്തെക്കുറിച്ച് റൂബിയോ എടുത്തു പറഞ്ഞു. ഇരുരാജ്യത്തും ഒന്നിച്ച് കെട്ടിപ്പടുക്കുന്ന ഭാവിക്കായി US കാത്തിരിക്കുന്നുവെന്നും റൂബിയോ പറഞ്ഞു. ഇന്തോനേഷ്യയിൽ ഫ്ലോറസ് മേഖലയ്ക്കു സമീപം 7.7 തീവ്രതയുള്ള ശക്തമായ ഭൂചലനം രേഖപ്പെടുത്തി. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കിഴക്കൻ നിസ തെൻകാര, പടിഞ്ഞാറൻ നിസ തെൻകാര, സൗത്ത് സുലവേസി, തെക്കുകിഴക്കൻ സുലവേസി എന്നീ പ്രവിശ്യകളിലെ ചില പ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. സുരക്ഷിത മേഖലകളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകി. ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. വാർത്തകൾ വായിച്ചത് രേണുക വിജയകുമാരൻ. Thank you.

0: അപ്പൊ വീണ്ടും നമ്മൾ നല്ല ദേശഭക്തി ഗാനം കേട്ടു വന്നു. അതില് സന്തോഷമായില്ലേ രേണുവിക്ക്?
1: ഓ, ദേശഭക്തി ഗാനം എത്ര കേട്ടാലും മതിയാവില്ല അല്ലെ? അതിപ്പോ നമ്മുടെ ഓസ്ട്രേലിയയുടേതായാലും ഇന്ത്യയുടേതായാലും അമേരിക്കയുടേതായാലും ഏതാണെങ്കിലും അത് കേൾക്കാൻ ഒരു ഒരു ഇമ്പമാണെന്ന് പറയാം അല്ലെ?
0: അതെ, ആ പാടുന്ന രീതിയും മ്യൂസിക്കും ഒക്കെ കറക്റ്റ് ആയി വന്നാൽ നല്ലൊരു ഡെഫിനറ്റ്ലി നല്ലൊരു മാജിക് ആണ് അതിന്. രേണു, ഞാൻ ഇപ്പൊ നേരത്തെ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കാം. ആവാലോ, നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കല്ലോ,
1: കൊടുക്കല്ലേ.
0: ഏ, നമ്മൾ ഡീസന്റാ. ഈ ഫോട്ടോസ് എടുത്തിട്ടുണ്ടോ ജീവിതത്തില്?
1: അയ്യോ, അത് ചോദിക്കരുത്. എടുത്തിട്ടുണ്ടോന്നാ, ചെറുപ്പം മുതൽ അതിനൊരു ഭ്രമമായിരുന്നു. ആ സമയത്ത് ശരിക്കു പറഞ്ഞാല് അങ്ങനെ അധികമായിട്ടൊരു ഫോട്ടോഗ്രാഫി ഇല്ല, സ്വന്തമായിട്ട് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരു സമ്പ്രദായം ആ ടൈമിൽ ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മളെ
0: മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ ആ സമയത്ത് അധികം ഫോട്ടോ എടുക്കാൻ.
1: ഇല്ല, ക്യാമറയും ഇല്ലല്ലോ, ക്യാമറ സ്വന്തമായിട്ടില്ലല്ലോ, നമ്മള് സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കുന്നതല്ലേ.
0: ആ
1: സമയത്ത് അങ്ങനെയാണ്. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന ടൈമില് പിന്നെ നമ്മള് എടുക്കാറുണ്ടായിരുന്നു, പോയിട്ട് പാസ്പോർട്ട് സൈസ് അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ ഫ്രണ്ട്സ് ഒരുമിച്ച് പോയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് എത്രയോ പൈസ, അന്നത്തെ പൈസ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ചെറിയൊരു പൈസ ഉണ്ടാവുള്ളൂ, ഒരു 25 രൂപ എങ്ങാനേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമുക്ക് എന്തോ സ്വർണത്തിന്റെ വില പോലെയാണെന്ന്.
0: അപ്പൊ ചുരുക്കത്തില് ഇപ്പം ഓൺ എയർ ലൈവ് വയസ്സ് പ്രഖ്യാപിച്ചു, അതെന്തായാലും നന്നായി. ഫോട്ടോഗ്രാഫി ഇല്ലാത്ത, ക്യാമറ കിട്ടാത്ത കാലത്തിലായിരുന്നു സ്കൂൾ പഠിച്ചത്. പോട്ടെ പോട്ടെ, പറഞ്ഞു പറഞ്ഞു.
1: അയ്യേ, അത് കേട്ടാ. എന്തായാലും ജ്യോതി, എങ്ങനെ പറഞ്ഞാലും ക്യാമറയൊക്കെ ഈ അടുത്ത കാലത്താണ്. ക്യാമറ പണ്ടേ ഉണ്ട്, പക്ഷെ അത് ഫോട്ടോഗ്രാഫേഴ്സ്, അത് പ്രൊഫഷണൽ ആയിട്ടുള്ള അവരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഒരു സാധാരണ, അതായത് ഒരു സാധാരണക്കാരന്റെ അടുത്തൊന്നും ഒരിക്കലും ഒരു ക്യാമറ ഉണ്ടാകാറില്ല ആ സമയത്ത്.
0: ഇല്ല, കറക്റ്റ്.
1: ആ, നമ്മളൊക്കെ, നമ്മളെ പേരൻസ് ഒക്കെ അങ്ങനെയല്ലേ, അവര് അവരുടെ കുട്ടികളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഫോട്ടോഗ്രാഫറെ വിളിക്കും, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറെ അടുത്ത് പോയി എടുക്കുന്ന ആ ഒരു വളരെ അപൂർവമായി എടുക്കുന്ന, അങ്ങനെയാണല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നീട് കളറ് വന്ന്, പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഇപ്പോഴെന്താ മൊത്തം ഫോട്ടോഗ്രാഫി ആണല്ലോ.
0: അല്ല, അതാണ്. പക്ഷെ അന്നത്തെ ആ ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫോട്ടോസ് അങ്ങനെ ദുർലഭമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് സ്റ്റുഡിയോ പോയിട്ട്. പക്ഷെ അതിനായിട്ട് ഒരുങ്ങി പോയിട്ട് എല്ലാരും കൂടി പോയി എടുക്കുമ്പോൾ ആ ഫിലിമിൽ 4-5 ഫിലിം ഫോട്ടോ എടുത്ത് വരും. അതൊക്കെ ഒരു ഒരു ഒരു രസമുള്ള സമയമാണ്, അല്ലെ? ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഇപ്പൊ പറയുമ്പോൾ വെരി നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ് വരുന്ന അന്നത്തെ ഫോട്ടോഷൂട്ടിന്.
1: അത് ഇതെല്ലാം പറയാൻ കാരണം എന്താണ്? ഇന്ന് ഫോട്ടോഗ്രാഫി ദിനമാണെന്നല്ലേ? അല്ല ജ്യോതി, ഈ ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, അത് കഴിഞ്ഞ് നമ്മള്, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പുറത്തായിരുന്നു, മലേഷ്യയും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു അവളോ. അപ്പൊ അപ്പോഴും ഞാൻ ഈ ഫോട്ടോഗ്രാഫി, എനിക്ക് പണ്ടേ ആർക്കും, കുറെ പേർക്ക് നമ്മുടെ പിന്നെ കൂട്ടത്തിൽ തന്നെ, നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും, അവർക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കാലത്ത് കൂടെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടായപ്പോഴും അവരെല്ലാം ഞാൻ വെറുതെ പിന്നെ ബക്കറ്റിലും അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടൊക്കെ ചെറിയ കുട്ടികള് കുറെ ഫോട്ടോ എടുത്ത് വെക്കുമായിരുന്നു. അപ്പോഴാ അതൊന്നും വളരെ ആ സമയത്ത് ആരും അങ്ങനെ എടുത്തു വെക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് ഒരു, എനിക്ക് തോന്നുന്നത് ഒരു 10 ആയിട്ടുള്ളൂ തോന്നുന്നല്ലേ, ഒരു ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു ഒരു ക്രേസ് വന്നിട്ട് ലോകത്ത്.
0: അതെ, അത് എനിക്ക് തോന്നുന്നു സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷമാണ് ഇത്രയും അങ്ങോട്ട് സോഷ്യൽ മീഡിയ ഈ രണ്ടും കൂടി വന്നപ്പോഴാണ് ഇത്രയും അധികം ഫോട്ടോഗ്രാഫി എന്താ പറയാ പോപ്പുലർ ആയി തോന്നുന്നത്. ഈ നിരേനൊക്കെ പറഞ്ഞ ഏത് സാധാരണക്കാരനും എടുക്കാനും പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്തിയത്.
1: പക്ഷെ അതിപ്പോ ടൂ മച്ച് ആവുന്നുണ്ട് ഉള്ളതും ആലോചിക്കണം കേട്ടോ. ഇപ്പൊ നമുക്ക് ഫോട്ടോഗ്രാഫി ഏതാണ്, AI നിർമ്മിതം ഏതാണെന്നൊന്നും പിടികിട്ടാത്ത ഒരു ലോകത്താണ്.
0: അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഏരിയ. ആ AI കുറിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മള് നമുക്കുണ്ട് അതിനുള്ള എന്താ പറയാ പറയാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത മാതിരിയായി. അത്രയാണ് അതിന്റെ ഓരോ. ഇപ്പം ഈയിടെ 2 മുമ്പിട്ടാണ് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ കണ്ടു, അതും AI തന്നെയാണ് കുക്കിംഗ് വീഡിയോ പറയുന്നത്. അപ്പൊ ഇറ്റ്സ് ഗോൺ ക്രേസി എന്നുള്ള മാതിരിയാണ്.
1: അതെ, ഇപ്പൊ നമുക്ക് എല്ലാം ഒരു സസ്പീഷ്യസ് ആയ രീതിയിലാണ്. എന്തായാലും പണ്ട് ഫോട്ടോഗ്രാഫി പണ്ട് മുതലേ ഉള്ള അത് ഒരു നല്ലൊരു മെമ്മറീസ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആ കേരളത്തിലൊന്നും ആ സമയത്ത് അധികം ഇല്ല, ആരും അങ്ങനെ ഫോട്ടോഗ്രാഫിയിൽ മുഴുകാതിരുന്ന ആ സമയത്ത് പോലും എടുത്തു വെച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് എവിടുന്നെങ്കിലും അത് കളക്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ഓർമ്മകൾ തന്നെയാണ് പല വിധത്തിൽ, അല്ലെ?
0: ഇത് അപ്പം ഓഗസ്റ്റ് 19 ആണ് എവറി ഇയർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ?
1: ലോക ഫോട്ടോഗ്രാഫി ദിനം ആണ് ഓഗസ്റ്റ് 19.
0: അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പറയപ്പെടുന്നത് നമ്മുടെ ഫ്രഞ്ച് ഗവൺമെന്റ് ആണ്. ഈ ലോകത്തിന് ക്യാമറ ഇൻവെൻഷൻ കൊടുത്തതെന്നാണ് പറയുന്നത്.
1: അങ്ങനെ
0: 1839.
1: ഓ ഓക്കെ. അപ്പം നമ്മള് എന്താണ് 15-ാം തീയതി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു വളരെ ഗംഭീരമായി. പിന്നെ അതുപോലെ പ്രധാനമന്ത്രി എല്ലാ വർഷവും അങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും ആ ദിവസം അല്ലെ?
0: അതെ അതെ അതെ അതെ. ആൻഡ് ചീഫ് ഗസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് വിളിക്കുന്ന ചീഫ് ഗസ്റ്റ് നമ്മുടെ 15-ന് ആരും വിളിക്കില്ല. പ്രധാനമന്ത്രി തന്നെയാണ് നേഷനെ അഡ്രസ് ചെയ്യണതൊക്കെ. ആൻഡ് ആക്ച്വലി ഇപ്പൊ നമ്മൾ ഫോട്ടോഗ്രാഫി ഡേ പറഞ്ഞ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ പറഞ്ഞില്ലേ, എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ടാഗ് ചെയ്യാൻ എന്താണ് ബെസ്റ്റ് പിക്ചേഴ്സ് യൂസർ #, വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ചെയ്യുന്നത് ഒരു ദിവസമാണ്. അപ്പൊ രേണുവയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പോയി ചെയ്യൂ ഒരു ഫോട്ടോ, ബെസ്റ്റ് ഫോട്ടോ ഇട്ടിട്ട്.
1: നമ്മൾ ഇങ്ങനെയുള്ള ഈ കോമ്പിറ്റീഷൻ ഒന്നും
0: പങ്കെടുക്കുന്നില്ല.
1: നമുക്ക് നമ്മുടേതായ എൻജോയ്മെന്റ്, ഞാൻ അതിൽ ഒതുങ്ങുന്നതാണ്. എനിക്ക് എന്റെ എൻജോയ്മെന്റ് ആണ്. എനിക്ക് ആരെന്ത് പറഞ്ഞോ അല്ലെങ്കിൽ ആരെയും എന്താണ് കാണിക്കണോ എന്നുള്ളതല്ല, ഞാൻ എനിക്ക് എൻജോയ്മെന്റ്, എൻജോയ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഞാൻ എഴുതി വളരെ ആസ്വദിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ എഴുത്ത്. ഞാൻ എഴുതുമ്പോൾ എനിക്ക് എൻ്റെ മാനസിക സംതൃപ്തി, അതുപോലെ ഞാൻ എടുക്കുന്ന ഫോട്ടോകൾക്ക് എൻ്റെ മാനസിക സംതൃപ്തി. അത് മറ്റൊരാളുടെ അടുത്ത് ഇങ്ങനെ നമ്മൾ കോമ്പിറ്റ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ടല്ല, ഞാൻ ആ അത്ര വലിയ ഫോട്ടോഗ്രാഫർ അല്ലതാനും, ഞാൻ വെറുതെ എടുക്കുന്ന ഒരു ഹരമായിട്ട് എൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കാൻ ഉള്ള കാര്യങ്ങള് പകർത്തി വെക്കുന്നു, അത്രേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ. അത് ആക്ച്വലി ഫിറ്റ്സ് ഇൻ വിത്ത് ദി തീം. ഈ കൊല്ലത്തെ തീം അതാണ്, ഹോം എന്നാണ് തീം ഈ ഫോട്ടോഗ്രാഫി ഡേയുടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് വീട്ടിലുള്ള ഏതെങ്കിലും നോർമൽ പിക്ചർ, ഡെയിലി ലൈഫിന്റെ പിക്ചർ എടുത്തിട്ട് ഇടാം.
1: അത് ഞാൻ ജോലി അത് ഇപ്പൊ പറഞ്ഞില്ലേ, ഞാനിപ്പം പിന്നെ രണ്ടു ദിവസം മുമ്പ് ഞാനിങ്ങനെ നടക്കാൻ പോയപ്പോഴേ യാദൃശ്ചികമായിട്ട് അവിടെ ഒരിക്കലും കാണാത്ത ഒരു ബേർഡാണ് ആ പെലിക്കൻ എന്ന് പറയുന്ന ബേർഡില്ലേ, രണ്ട് ബേർഡ്സ് വെള്ളത്തില് ഭയങ്കരമായിട്ട് പിന്നെ കളിക്കുന്നു. കളിക്കുന്നു പറഞ്ഞാല് ഇടക്കിടക്ക് അതിന്റെ ചിറക് വിടർത്തുന്നു, കൊക്ക് ഇതാക്കുന്നു, എന്താണ് ഇതിന്റെ ഒന്നും മീനിങ് അറിയില്ല. ഒരു ചെറിയൊരു ശബ്ദവും പുറപ്പെടുവിക്കുന്നു. ഞാൻ അവിടെ നടത്തം ഈവനിങ് വാക്ക് അവിടെ നിർത്തിയിട്ട് ഉള്ള അത് പെട്ടെന്ന് ഞാനത് കുറച്ച് എന്റെ ഫോണിൽ ഞാൻ പിടിച്ചു. അത് അതൊരു ഓർമ്മയോ അല്ലെങ്കിൽ അതിനോടൊരു ഇൻട്രസ്റ്റ് അങ്ങനെ അത് അവിടെ പിടിച്ചു വെച്ചു. അപൂർവമായി കിട്ടുന്ന ഒരു കാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ കളിക്കുന്നു. കളിക്കുന്നു പറഞ്ഞാല് ഇടക്കിടക്ക് അതിന്റെ ചിറക് വിടർത്തുന്നു, കൊക്ക് ഇതാക്കുന്നു, എന്താണ് ഇതിന്റെ ഒന്നും മീനിങ് അറിയില്ല. ഒരു ചെറിയൊരു ശബ്ദവും പുറപ്പെടുവിക്കുന്നു. ഞാൻ അവിടെ നടത്തം ഈവനിങ് വാക്ക് അവിടെ നിർത്തിയിട്ട് ഉള്ള അത് പെട്ടെന്ന് ഞാനത് കുറച്ച് എന്റെ ഫോണിൽ ഞാൻ പിടിച്ചു. അത് അതൊരു ഓർമ്മയോ അല്ലെങ്കിൽ അതിനോടൊരു ഇൻട്രസ്റ്റ്.

0: അനുഭവമാണ് ഇപ്പം.
1: അതെ, അതിനെ ഞാൻ ഇവിടെ കണ്ടിട്ടേ ഇല്ല, നമ്മുടെ വീടിന്റെ അടുത്താ പറയുന്നത് കേട്ടോ.
0: അത് തെറ്റി വഴി തെറ്റി വന്നൊരു കുഞ്ഞാണ് അവിടുന്ന്
1: ആയിരിക്കാം, പക്ഷേ അതെന്നോട് ചോദിച്ചില്ല എങ്ങോട്ടാ പോകേണ്ടതെന്ന്, അല്ലെങ്കിൽ വഴി ശരിയാണോ,
0: ക്ഷണിച്ചില്ല,
1: ഇല്ല വഴി ശരിയാണോ എന്ന് ചോദിക്കാത്തത് കൊണ്ട് ഞാനൊന്നും പറഞ്ഞൂല. കാരണം ബേർഡ് ഫീവർ പെലിക്കാൻ നിന്നാണ് വരുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അധികം
0: അതേ നടക്കുന്നുണ്ടല്ലോ, ശരിയാ, ബേർഡ് ഫ്ലൂ കുറച്ച് വ്യാപകമായി നടക്കുന്നുണ്ട്. ചിക്കൻ കഴിക്കുന്നവർക്ക് സൂക്ഷിക്കണം എന്നും, അത് ചുമ്മാ പറഞ്ഞാട്ട, പൗൾട്രിയിലൊന്നും എത്തിയിട്ടില്ല.
1: അല്ല, അതുകൊണ്ട് ഞാനിപ്പോ പെലിക്കാനെ കണ്ടാലും പിക്ചർ പകർത്തി വെക്കുക എന്നല്ലാതെ അധികം അടുക്കാൻ ആരോടും പോണ്ടാന്നർത്ഥം. അധികം
0: ആയാൽ
1: എന്താണ്
0: അമൃതം വിഷം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് തോന്നുന്നു എവിടേക്കോ.
1: അതെ, അതുകൊണ്ട് കീപ്പ് ദ ഗ്യാപ്.
0: അതെ അതെ അതെ അതെ. അല്ല, ബേർഡ് ഫ്ലൂ ഇസ് ക്വൈറ്റ് റാമ്പന്റ് എല്ലായിടത്തും ഉണ്ടെന്നാണ് പറയണത്. അത് നന്നായി, ആ ഡിസ്റ്റൻസ് വെച്ചാൽ നന്നായി. അതുകൊണ്ട് ബേർഡ് ഫ്ലൂ എന്ന് രക്ഷപ്പെടാം. ഈ ബേർഡ് ഫ്ലൂ വന്നപ്പോഴാണ് ഇപ്പം HSV-യും എന്താണ് ഫ്ലൂ സീസണും കൂടിയാണല്ലോ. വെറും ബേർഡ് ഫ്ലൂ അല്ലാതെ ഫ്ലൂ സീസൺ മനുഷ്യർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതും സൂക്ഷിക്കണം നമ്മള്.
1: അങ്ങനെ അങ്ങനെ പലതും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ജ്യോതി. എപ്പോഴും പറയുന്നത് പോലെ വരട്ടെ, എല്ലാം വരട്ടെ, അതിനെയൊക്കെ നമ്മള് എന്താ മാക്സിമം തരണം ചെയ്യുക, മുന്നോട്ട് പോവുക, അത്ര തന്നെ. നമ്മൾ എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യൂ.
0: അതെ, മുന്നോട്ട് മുന്നോട്ട്. അത് അതിനുണ്ടല്ലോ, കുറെ ഫങ്ഷൻസ് വരുന്നുണ്ടല്ലോ നമുക്ക്. ഇപ്പൊ എൻജോയ്മെന്റിന്റെ സീസൺ തുടങ്ങുകയാണ്.
1: ആ എന്താണ് ചിങ്ങമാസം വന്നത്.
0: അതെ അതെ, അത് നല്ലൊരു ഫീലിംഗ് ആണല്ലേ. ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കും ശരിക്കും ഓഗസ്റ്റ് ഇപ്രാവശ്യം നേരത്തെയാണ് ചിങ്ങ ലൈക്ക് ഈ ഓണമൊക്കെ വരുന്നത് വെച്ചോളൂ. പക്ഷെ ആ സമയമ്പോഴേക്കും ഒരു ഒരു മനസ്സിനൊരു സന്തോഷം വരും, ഒരു ഫെസ്റ്റീവ് സീസൺ മാതിരി തോന്നി തുടങ്ങും.
1: അല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു എന്താ പറയാ ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടെ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് പോയാലോ, ചിങ്ങമാസത്തിലേക്ക്.
0: ഡെഫിനറ്റ്ലി പോവാലോ. അഗൈൻ ഓണറിങ് ഓൾ ദ പേട്രിയോട്സ്, നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
1: ആയിക്കോട്ടെ.

0: എന്നെ
1: സ്വന്താക്കണ്ട, എന്നെ സ്വന്താക്കണ്ട, നമുക്ക് നല്ല ആഘോഷങ്ങൾ സ്വന്തമാക്കാം.
0: ഓക്കെ, അപ്പോ ചിങ്ങം പിറന്നു. നമ്മളിവിടെ ഓസ്ട്രേലിയയില് ജ്യോതി കണ്ടിട്ടുണ്ടാവില്ലേ അല്ലെ, നമ്മുടെ ഓസ്ട്രേലിയയിലെ ഓണം ലിസ്റ്റ്?
1: ആ, ആദ്യമായിട്ടാണ് ഒരു ലിസ്റ്റ് ഇങ്ങനെ കാണുന്നത് അല്ലേ. ഓണം ആര് ഏതൊക്കെ ഓർഗനൈസേഷനുകൾ നടത്തുന്നു, ഏതൊക്കെ ദിവസം. പക്ഷെ എന്തായാലും എല്ലാരും ഒരു രണ്ടു മാസത്തേക്കുള്ള സദ്യക്കുള്ള വകുപ്പ് തന്നിട്ടുണ്ട്.
0: അല്ല, സദ്യ മാത്രല്ല, അത് ശരിക്കും പറഞ്ഞാൽ ആ ലിസ്റ്റില് നമ്മള് അയച്ചു കിട്ടിയ ലിസ്റ്റില് ഒരു 22 അതിൽ തന്നെ ഉണ്ട്. അതുകൂടാതെ ഒരുപാട് ചെറിയ ചെറിയ അസോസിയേഷനിൽ ഒഴിഞ്ഞു പോയിട്ടും ഉണ്ട്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാല് നമ്മള് ഒരു മെൽബണിൽ മാത്രം ഒരു 20 ഓണം ആഘോഷിക്കുന്നുണ്ട്, കഴിക്കാനുണ്ട് അല്ലെ. ജ്യോതി ഒരു കാര്യം ചെയ്യ്, ഓവർ ടൈം ചെയ്യ്, അല്ലാണ്ട് എങ്ങനെയാ ഇത്രയും എങ്ങനെയാ ടിക്കറ്റ് എടുക്കുന്നത്?
1: അത് ശരിയാണ്, ഫ്രീ അല്ലല്ലോ നമുക്ക് ടിക്കറ്റ് എടുക്കണം, അത് കറക്റ്റ് ആണ്. അതുകൊണ്ട് ആദ്യം സദ്യ കഴിക്കുന്നില്ല, നമ്മള് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ടിന്നിനി ഒന്ന് കുത്തും, അപ്പൊ കിട്ടിയതിലേക്ക് പോകാം.
0: അല്ലാണ്ട് ഈ 25 ഓണ സദ്യ ഈ ഒരു മാസത്തിനുള്ളിൽ കഴിച്ചു കഴിഞ്ഞാല്.
1: പക്ഷെ രേണുക, അത് മാത്രല്ല, നമ്മള് ഓണ സദ്യ ഇപ്പം എനിക്ക് ഓണ എന്താ പറയാ റെസ്റ്റോറൻസ്, ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉള്ളത് ഓഗസ്റ്റ് 22 തൊട്ടിട്ട് ഏതൊരു ഡേറ്റ് വരെയാ ഏറ്റ ഓണസദ്യക്കുള്ള വകുപ്പാണ്. എന്നും ഉച്ചയ്ക്ക് ഓണസദ്യ കൊടുക്കുന്നുണ്ട് അവിടെ 11 തൊട്ടിട്ട്.
0: ആ അതെ അതെ, പാക്കേജ് അല്ലേ അത്. അതുപോലെ പിന്നെ കൊറേ ഫാമിലീസ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഓണസദ്യയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടങ്ങളിൽ അങ്ങനെയുണ്ട്, എന്റെ ഈ സൈഡിലൊക്കെ കൊറേ ആൾക്കാർ അങ്ങനെയും ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് അതിനൊന്നും ഓണസദ്യ കഴിച്ചില്ല, കാണാൻ വിറ്റും ഓണം ഉണ്ടെന്ന് ഒന്നും പറഞ്ഞില്ലേ.
1: അല്ല അതെ, അതും പോരാഞ്ഞിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലുണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റ് ഇൻ ദ സെൻസ് ഇന്ത്യൻ ഗ്രോസറി മാർക്കറ്റില്, അവിടെയും സദ്യ ഹാമ്പർ വരുന്നുണ്ടല്ലോ. ഓണ സദ്യ എന്ന് പറഞ്ഞിട്ട് മൊത്തം വാങ്ങിയാൽ ഒരു 5 കഴിക്കാനുള്ളത് എന്നൊക്കെ എല്ലാ സഹിതം ഒക്കെ വരുന്നുണ്ടേ ഫ്രോസൺ ആയിട്ട്. പക്ഷെ നല്ല സ്വാദുണ്ടെന്നും പറയണത് കേട്ടോ അത് കഴിക്കുമ്പോഴും.
0: അപ്പൊ ഈ ഓണം എന്ന് കേൾക്കുമ്പോ ഈ ഓണസദ്യ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ, വേറെ ഒന്നും ഓർമ്മ വരുന്നില്ലേ?
1: അല്ലല്ല, ഉണ്ട് 10 അതിനും പറഞ്ഞു 10 പൂക്കളിടണം. പക്ഷെ ഇവിടെ പൂവില്ലാത്തോണ്ട് പൂക്കളിടാൻ പറ്റില്ല.
0: അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത് ജ്യോതി, പൂവില്ലാത്തൊരു രാജ്യമല്ല ഇത്.
1: അല്ല അത് കറക്റ്റ്, ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തിരിക്കും, വെരി സോറി മാപ്പലേലു.
0: പക്ഷെ സീസൺ അല്ലെ നമ്മുടെ ഇപ്പോഴൊരു കുറച്ച് വിന്റർ സീസൺ ആയതുകൊണ്ട് എല്ലാ പൂക്കളും കിട്ടില്ല, കൂടാതെ പിന്നെ അഥവാ കിട്ടുന്ന പൂക്കൾക്ക് നമ്മള് ഒരു എന്താ പറയാ ഒരു പവന്റെ വില കൊടുത്ത് വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട്
1: അതെ നമ്മൾ പകരം സദ്യ കഴിക്കാൻ തീരുമാനിക്കും.
0: അതെ, എല്ലാ എവിടെ നോക്കിയാലും പണം പണം അല്ലെ, എന്തിനാണെങ്കിലും നമ്മള് പണം കൊടുക്കണം പണം കൊടുക്കണം, അത് തന്നെ.
1: അതിന്റെ പിന്നാലെ നമ്മൾ ഓടും, അവസാനം അതും കൊണ്ടും അത് പോവും. പക്ഷെ ജീവിക്കുന്ന കാലം അത് വേണമല്ലോ.
0: അതാ പറയുന്നത്, കുറച്ചൊരു നമ്മളൊരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യും പോലെയാണ്. ഞാൻ മുമ്പ് ഇതൊക്കെ എഴുതിയതാണ്, വായിച്ചിട്ടില്ലേ കുട്ടി?
1: വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുന്നത് നല്ലതാണല്ലോ.
0: അതെ, ഒരു ട്രെയിനിൽ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ബർത്ത് അതായത് ജനിക്കുമ്പോൾ ഒരു ട്രെയിനിലേക്ക് കയറുകയാണ്. കയറിയിട്ട് ആ യാത്ര ഇങ്ങനെ തുടരും. നമ്മൾ ആ യാത്രയിൽ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടും, അതിൽ ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ എന്താ പറയുക അടിയാകും, ചിലപ്പോൾ ചില ആൾക്കാർ നല്ലവരായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ കുറച്ച് കാലങ്ങൾ, അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെയോ കളിക്കും, പണത്തിനു വേണ്ടിയോ എന്തിനൊക്കെ വേണ്ടിയാണോ അറിയില്ല. അത് കഴിഞ്ഞ്
1: പക്ഷെ അതിന്റെ ഇടയില് വിട്ടുപോയ ഒരു സംഭവം, അതിന്റെ ഇടയില് കപ്പലണ്ടി കപ്പലണ്ടി കപ്പലണ്ടി വിട്ട് നടക്കുന്നുണ്ടാവും, ചായ കുടിക്കുന്നുണ്ടാവും, കാപ്പി കഴിക്കുന്നുണ്ടാവും, അതൊക്കെ വിട്ടു പറഞ്ഞില്ലേ.
0: അതെ, ആയിക്കോട്ടെ, അതൊക്കെ ജോയിൻ ചെയ്യാനല്ലേ, അതൊക്കെ ആഡ് ചെയ്യാനാണല്ലോ ജ്യോതി ഇവിടെ ഇരിക്കുന്നത്.
1: അതല്ലേ,
0: അപ്പോ ആ ട്രെയിനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ സ്റ്റോപ്പ് എത്തും. അത് ഏത് സ്റ്റോപ്പിലാണോ നമ്മൾ ഇറക്കുന്നത് എന്ന് പറയാൻ പറ്റൂല.
1: ശരിയാ, ഇറങ്ങേണ്ടതായ നമ്മളെ തന്നെ ആര് തള്ളി ഇറക്കും.
0: അതെ, അപ്പൊ ആ കുറഞ്ഞ കാലയളവിനുള്ളിൽ നമ്മൾ ആഘോഷിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, എൻജോയ് ചെയ്യുക. എപ്പോഴും പറയുന്ന കാര്യമാണ്, ബോറടിപ്പിക്കുന്ന കാര്യമായിരിക്കാം, പക്ഷെ അതെല്ലാം പോട്ടെ. നമ്മുടെ ജ്യോതിയുടെ ഓണം എങ്ങനെയായിരുന്നു, ഓർമ്മകളിലെ ഓണം ഒന്ന് പറയൂ.
1: എന്റെ ഓർമ്മകളിലെ ഓണം, നല്ല കാര്യം. ഞാനിപ്പോ ഓണം ആലോചിക്കുമ്പം, നാട്ടിലെ ഓണം ഞാൻ ഓവർസീസ് കുട്ടിയുണ്ട്, ഗൾഫ് കുട്ടിയുണ്ട്, നാട്ടിലത്തെ ഓണം അധികം കൂടിയിട്ടില്ല. പക്ഷെ പിന്നെ ഇത്തിരി വലുതായപ്പം നാട്ടിൽ കോളേജ് പഠിക്കുമ്പോ ഒക്കെ ഉണ്ടായിരുന്നു ഓണം. അതൊക്കെ ഈ പറഞ്ഞ ആ സമയത്ത് അപ്പുറം, ഇപ്പൊ ഞാൻ എന്റെ പ്രായം പറയും, എന്നാലും പോട്ടെ, അന്നും മുറ്റത്ത് പോയിട്ട് മുക്കുറ്റിയും അതൊക്കെ പറിക്കാനുള്ള പറമ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് ഓണം വന്ന പൂക്കളിട്ട നല്ല ഓർമ്മയുണ്ട്. പുതിയ ഡ്രസ്സ്, അതിപ്പോ ഈ പറഞ്ഞ ഗൾഫിലാണെങ്കിലും കൂടി അമ്മയച്ഛനും പുതിയ ഡ്രസ്സ് ഓണത്തിന് ഉറപ്പാണ്. എന്തെന്നില്ലെങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ എന്നും വാങ്ങുന്ന ഫാസ്റ്റ് ഫാഷൻ മാതിരി നമുക്ക് സ്ഥിരം ഡ്രസ്സ് വാങ്ങലല്ലല്ലോ. ഓണത്തിന് ഡ്രസ്സ് വാങ്ങി തരുമ്പോ അന്ന് കിട്ടുന്ന ആ ജീൻസാ ഡ്രസ്സാ എന്താ വെച്ചാലും അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് ഇന്നിപ്പോ ഉണ്ടോ ചോദിച്ചാൽ അറിയില്ല, എനിക്കറിയില്ല. ഇത് എനിക്ക് തന്നെ ഇപ്പൊ പുതിയ ഡ്രസ്സ് ഓണത്തിന് കിട്ടി. പക്ഷെ എന്തായാലും ഓണത്തിനൊരു പുതു ഓണക്കോടി എടുത്തു വെക്കും ഇടാനായിട്ട്. അത് അന്നുണ്ട് ഇന്നുണ്ട്, വേറെ എന്ത് മാറിയാലും ഓണക്കോടി മാറുന്നില്ല.
0: അയ്യോ പശു അയവിറക്കുകയാണല്ലേ,
1: അങ്ങനെയല്ലേ നമുക്ക് എല്ലാവർക്കും.
0: അതൊരു രസമല്ലേ, ശരിയാണ്. പശു അയവിറക്കുന്നത് പോലെ നമുക്കിങ്ങനെ അത് ആ പഴയ ഓർമ്മകൾ ഇങ്ങനെ ഇങ്ങനെ ഓർമ്മിച്ചോർമ്മിച്ച് ഇങ്ങനെ ചവച്ചരച്ചുകൊണ്ടേയിരിക്കാൻ എന്ത് രസല്ലേ.
1: ട്രൂ, അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന് ആ ട്രെയിനില് യാത്രയില് നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന് ആ അയവിറക്കലാണ്.
0: അതെ. ആ പക്ഷെ നമ്മള് ആ കാലത്തുണ്ടല്ലോ, നാട്ടില് ഞാൻ നാട്ടിലായിരുന്നു ആ ചെറുപ്പകാലത്ത്. അപ്പോ പിന്നെ എന്റെ എല്ലാം ഓണം എന്ന് പറയുന്നത് ഭയങ്കര ഓർമ്മകളുള്ളതാണ്. ഞങ്ങള് കൊറേ ആ നൈബേഴ്സും എല്ലാ കുട്ടികളും എല്ലാം കുഞ്ഞു കുട്ടികളടക്കം കുറച്ച് വലിയ കുട്ടികളും ഉണ്ടാവും. എല്ലാവരും കൂടെ നമ്മൾ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, നമുക്ക് ആ കൈയുള്ള ഒരു ബാസ്ക്കറ്റ് ഇല്ലേ, ഒരു എന്താ പറയാ, ഒരു പണ്ട് ആ മടഞ്ഞു കിട്ടുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പൊ അതിങ്ങനെ കയ്യിൽ എല്ലാവരും പിടിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ ഈ വെയിലത്ത് ഈ പാറയിൽ, നല്ല പാറയിലെല്ലാം പോയിട്ട് ആ കാക്കപ്പൂവേ എന്ന് വിളിച്ചിട്ട് അപ്പൊ പാട്ടെല്ലാം പാടി അവിടെ ആ ഒരു എക്കോ വരും. നമ്മളവിടെ ഇങ്ങനെ കാക്കപ്പൂവേന്നിങ്ങനെ നമ്മൾ വിളിക്കും. അപ്പൊ എന്നിട്ട് നമ്മളിങ്ങനെ അതെല്ലാം നുള്ളി നുള്ളി നുള്ളി പെറുക്കി ആ മഞ്ഞ മുക്കുറ്റിപ്പൂവും എല്ലാം കളക്ട് ചെയ്ത്, ഒരുപാട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് എവറി ഡേ നമ്മൾ അങ്ങനെ പോകുന്നതും ആ 10 ദിവസം അല്ലേ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആ പെറുക്കി കൊണ്ടുവന്ന പൂവെല്ലാം വെച്ചിട്ട് നമ്മള് ഒന്നുകിൽ പിറ്റേ തലേ ദിവസം വൈകുന്നേരം പോകും, അല്ലെങ്കിൽ രാവിലെ പോയിട്ട് പറിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ നല്ല പൂക്കളം ഉണ്ടാക്കും. അപ്പം ആ പൂക്കളം എല്ലാം ഒരു ഭയങ്കര ക്രിയേഷൻ ആയിരുന്നു. അത് പറയുമ്പോഴാണ് അത് ഞാൻ ഒരുപാട് കാലം പൂക്കളത്തിന് നമ്മള് മത്സരങ്ങൾ, അന്നേരം മത്സരം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് നമ്മള് ഗ്രൂപ്പായിട്ട് അയക്കുമല്ലേ ചെയ്യാം, നമ്മളെ പേരൻസ് അയക്കുമല്ലേ ചെയ്യാം, സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും അസോസിയേഷനുകളിലാണെങ്കിലും ഉണ്ടാവും. അത് അപ്പോഴേ ഉള്ള ഒരു ക്രേസ് ആയിരുന്നു. ഞാനിങ്ങനെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കുറച്ച് പിടിച്ച് വിളിച്ച് അതൊരു ക്രിയേഷൻ ആക്കാൻ വേണ്ടി ഒരു ഭയങ്കര താല്പര്യമായിരുന്നു അത്. പക്ഷേ 3 വർഷങ്ങളായിട്ട് അവിടെ നിന്ന് വിട്ട് ഞാൻ മലേഷ്യയിൽ പോയി, പിന്നെ ഇപ്പൊ ഓസ്ട്രേലിയയിൽ 3 വർഷങ്ങളായി. എല്ലാ ഇയറും എല്ലാ വർഷവും ആ ഒരു പൂക്കളം ഇന്നും നമ്മള് അസോസിയേഷനുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. എത്രത്തോളം
1: ഈ പറഞ്ഞ മുക്കുറ്റി ഉണ്ടല്ലോ, ഇപ്പം ഇത് നമ്മുടെ ഈ കർക്കിടക മാസത്തിനും അതിങ്ങനെ അരച്ചിട്ട് എനിക്ക് അതും ഓർമ്മയുണ്ട്. ഇടയിലിട്ട് ഒരു കാലത്ത് പോയപ്പോ ഈ മുക്കുറ്റി പറിച്ച് അത് പേസ്റ്റ് മാതിരിയാക്കിയ ഒരു ചാന്ത് നമ്മുടെ നെറ്റി തുടർന്ന് ഈ കർക്കിടക മാസത്തില് നല്ലതാന്ന് പറഞ്ഞിട്ട് എല്ലാവരും രാവിലെ ഒരു മുക്കുറ്റി കൊണ്ട് അരച്ച് തുടർന്ന ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. അല്ല രേണുക, ഇപ്പൊ നല്ല രസമുണ്ട് നിങ്ങളുടെ ആ ഓണത്തിന്റെ ലൈക് ആ കുട്ടികളൊക്കെ ഓടിപ്പോണ കാലം പറയുമ്പം. പക്ഷെ ആ മുക്കുറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ, മുക്കുറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ നാട്ടിൽ ഈ കർക്കിടക മാസത്തിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഈ മുക്കുറ്റിയുടെ ചാന്ത് കുളിച്ചു കഴിഞ്ഞാൽ വല്യമ്മയൊക്കെ തൊടുന്നത് കർക്കിടക മാസത്തില് ആ മുക്കുറ്റി ആയിരുന്നു.
0: അല്ല അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഓണപ്പൂവ് എന്ന് പറയുന്നത് 5 ശീലങ്ങളാണെന്ന് പറയും. പിന്നെ അതുപോലെ ഈ ഓണത്തിന്റെ ഐതിഹ്യത്തിന് പിന്നെ ഐതിഹ്യങ്ങളുണ്ട്, പല ഐതിഹ്യങ്ങളുണ്ട്. അതിലിപ്പം ചില ആൾക്കാർ പറയും സിദ്ധാർത്ഥ രാജകുമാരൻ, അതായത് നേരത്തെ പറഞ്ഞില്ലേ ശ്രീബുദ്ധൻ, ബോധോദയത്തിന് ശേഷം ശ്രവണ പദത്തിലേക്ക് പ്രവേശിച്ചത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലാണ് എന്ന് പിന്നെ പറയപ്പെടുന്നുണ്ട്. അത് ബുദ്ധമതാനുയായികൾ കുറെ ആൾക്കാർ അങ്ങനെ വിശ്വസിച്ചിട്ട് ആ ദിവസം വേറൊരു രീതിയിൽ അവർ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പിന്നെന്താണ്, പിന്നെ മഹാബലി വാമനാവതാരം എടുത്ത് ചവിട്ടി താഴ്ത്തി, അങ്ങനെയില്ല ഐതിഹ്യം. പിന്നെ ചിങ്ങമാസത്തില് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ പറയുന്ന കേട്ടതാണേ, നമ്മള് പല രീതിയില് പല ആൾക്കാർ പറയും ഇതൊക്കെ ഒരു ആഘോഷമാക്കുന്നതിന്റെ പിന്നില് കർക്കിടക മാസത്തില്, നേരത്തെ ജ്യോതി പറഞ്ഞ പോലെ പണ്ട് കർക്കിടക മാസത്തില് നിർത്താത്ത മഴയായിരുന്നു, ഇപ്പൊ കാലാവസ്ഥയൊന്നും അത് ആ പഴയതുപോലെ അല്ല ഫോളോ ചെയ്യുന്നത്. എങ്കിലും ഞാൻ പറയാണ് പണ്ടത്തെ ഇതില് അങ്ങനെയായിരുന്നു, ആ നിർത്താത്ത മഴയില് ഭയങ്കര ആളുകൾക്ക് പിന്നെ അധികം ഇങ്ങനെ കൃഷി ചെയ്യാനും പുറത്തിറങ്ങാനും പറ്റാത്തൊരു സമയത്ത് ദാരിദ്ര്യം ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതെല്ലാം മാറി കുറച്ച് ഒരു ഒരു പ്ലസന്റായ ഒരു കാലാവസ്ഥയിലേക്ക് മാറുന്നതാണ് ചിങ്ങം. അങ്ങനെ ആ മാസത്തിൽ കുറെ നമ്മൾ വിളവെടുപ്പും അത് ഇതെല്ലാം കർഷകരുടെ കൊയ്ത്ത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പിന്നെ എന്താ നല്ല
1: സംഭവങ്ങൾ നടക്കുന്ന കാലമാണെന്ന് ചുരുക്കത്തില്.
0: അതെ, അങ്ങനെ എന്തൊക്കെയോ നമ്മള് ഭക്ഷണത്തിനെല്ലാം നല്ല ദാരിദ്ര്യമൊക്കെ മാറി വീണ്ടും തിരിച്ചു വരുന്ന ഒരു സമയവും, പിന്നെ അതുപോലെ ബിസിനസ്സുകാരൊക്കെ കുറെ ആൾക്കാര് ആ പഴയ കാലത്ത് പിന്നെ ഇത് ഈ മഴയൊക്കെ മാറിയിട്ട് ബിസിനസ് തുടങ്ങുന്ന കാലം, അങ്ങനെ പല പല പല കാര്യങ്ങള് അതിന്റെ ഇടയിലുണ്ട്. അങ്ങനെയാണെന്നും പറയുന്നുണ്ട് ഈ ആഘോഷം. അപ്പം എന്ത് തന്നെയാണെങ്കിലും നല്ലത് തന്നെ അല്ലെ, നമുക്ക് ഇങ്ങനെ കൊറേ എല്ലാറ്റിനും ഉണ്ട് ജ്യോതി. നമ്മളിപ്പോ ഇലയില് വിളമ്പുന്നു ഇല, ശരിക്ക് പറഞ്ഞാല് ആ പഴയ ഇല, ഇപ്പോഴത്തെ പോലെ മരുന്നടിച്ചിട്ടുള്ള ഇലയല്ല, അതൊക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഇല. അത് അതിൽ കഴിക്കുമ്പോഴുണ്ടാകുന്ന ആ ചൂടോടെ അതിൽ വിളമ്പിയിട്ട് അതിന്റെ പോഷകം കൂടെ നമ്മളെ ആക്ച്വലി നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. അതുപോലെ ആ രസങ്ങള്, പല രസങ്ങള്, മധുരം, പുളി, ഉപ്പ്, അങ്ങനെ പല കറികള് എന്തിനാണ്, അതൊക്കെ നല്ലതാണ്, നല്ലതായിരുന്നു. ഇപ്പം നമുക്ക് കാലാവസ്ഥ പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയും മാറിയില്ലേ, ഓസ്ട്രേലിയയിലും മാറിയില്ലേ, ഭൂമി ഇങ്ങനെ എന്താണ് അല്ലെ, ഭൂമി ശരിക്കും പറഞ്ഞാല് എവിടെയാണ് റേഡിയേഷൻ കൊണ്ട് ഇങ്ങനെ കുത്തുന്നെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇരിക്കുന്നിടത്ത് ചിലപ്പോ പെട്ടെന്ന് ഇങ്ങനെ തിരിയാം
1: അല്ലെ. നമ്മള് എന്തായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ പോണു, അത് നമുക്ക് നിർത്താൻ പറ്റുന്ന കാര്യല്ല, അത് ഭംഗിയിൽ നടക്കട്ടെ, ചിങ്ങമാസം നമുക്ക് ആഘോഷിക്കാം.
0: അല്ല, എന്തായിരുന്നു അതിന്റെ ഇടയിൽ തുമ്പപ്പൂവിന്റെ ഒരു പാട്ട് ഇങ്ങനെ പാടുന്ന മൂളുന്ന് കേട്ടല്ലോ നേരത്തെ.
1: തുമ്പയും തുളസിയും
0: കിടമുല്ലപ്പൂവും,
1: ആ പാട്ട് എന്താ ശരിക്കും പെട്ടെന്ന് പൂക്കള ഓർമ്മ വന്നതാണ്.
0: അല്ല, അത് ഒരു
1: പരിപാടും അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഉള്ള ശ്രോതാക്കൾ ഓടിപ്പോവരുത്, നമ്മൾ അവരെ പിടിച്ചിരിക്കുന്ന, നമുക്ക് വൈൻഡപ്പ് ചെയ്യുമ്പോഴേക്കും അവരെ പിടിച്ചു നിർത്തണ്ടേ.
0: എന്താണ്, തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയ്യാൽ വിരിയണ മലനാട് അല്ലെ.
1: അതന്നെ, അതാണ് നമ്മുടെ നാട്.
0: അങ്ങനെ നാട് ആഘോഷമാക്കട്ടെ എല്ലായിടത്തും, ലോകമെമ്പാടും ഇങ്ങനെ മലയാളികളും മറ്റുള്ളവരും കൂടെ ജോയിൻ ചെയ്ത് തന്നെ ഈ ഓണം അങ്ങനെ അടിച്ചു പൊളിക്കട്ടെ.
1: അതെ, അത്തത്തിന് പൂക്കളിട്ട് തുടങ്ങട്ടെ എല്ലാവരും. അത്തം ആവുമ്പോഴേക്കും 10 ദിവസം ഇപ്പൊ പൂക്കളിടാൻ പൂവ് വാങ്ങേണ്ടി വരുമല്ലോ. പണ്ട് ഒരു 5 പൂക്കളം ഉണ്ടായിരുന്നല്ലോ എന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ തുമ്പയും തുളസിയും മുക്കുറ്റിയും ഒക്കെ കൂടിയിട്ട് ചെമ്പരത്തി, കാക്കപ്പൂ എന്നൊക്കെ പറഞ്ഞ പല വരെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ചായിട്ട്. പക്ഷെ ഇപ്പം ബാഗായിട്ട് വാങ്ങാൻ, ഞങ്ങളുടെ അവിടെയൊക്കെ നാട്ടില് ബാഗായിട്ട് വാങ്ങാൻ കിട്ടും.
0: അതെ, എല്ലാം ഇപ്പോ ആർട്ടിഫിഷ്യൽ അല്ലേ, എന്താണ് ജീവിതം തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയി മാറിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെയും നമുക്ക്
1: പൂക്കളം കിട്ടും.
0: അതെ, എന്തായാലും നമുക്ക് രണ്ട് പിന്നെ ജ്യോതിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാണ്ടൊന്നും ബുദ്ധിമുട്ടുണ്ട്. ലോണൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, നമുക്ക് പോയി ലോൺ എടുത്ത് വന്ന് ടിക്കറ്റ്
1: എടുക്കാം. അതെ, ഉണ്ണമെന്നില്ലേ, അതുമാതിരി ലോൺ എടുത്ത് ഓണം ഉണ്ണം ഇക്കാലത്ത്.
0: അതെ, അപ്പൊ ഇനി നമ്മൾ ഈ ആഴ്ച എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ചെറുങ്ങനെ ഒന്ന് റാപ്പ് അപ്പ് ചെയ്യാൻ ടൈം ആയി കേട്ടാ.
1: അതെ, സമയം എത്രയല്ലല്ലോ, അല്ലെങ്കിൽ നമ്മള് ഈ പറഞ്ഞോണം കണാ ഗുണാ കണാ നമുക്ക് പറയാൻ ധാരാളം സംഭവങ്ങൾ ഇരിക്കും. പക്ഷെ ഈ ഒരു മണിക്കൂർ നമുക്ക് തീരാറായതുകൊണ്ട് ശ്രോതാക്കളോട് നല്ലൊരു ചിങ്ങമാസം നല്ലൊരു ഓണമൊക്കെ ആശംസിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
0: അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കൂ ശ്രോതാക്കളെ. പ്രിയ ശ്രോതാക്കളെ, അറിയിക്കേണ്ട വിലാസം
1: 92.3 മലയാളം FM മെൽബൺ @gmail.com. അതുകൂടാതെ
0: Don't forget to visit our Facebook page and Instagram page. Alle.
1: Adha. Definitely. Appo ellarkum karkidang mari kar nan karatha nilalulla mar endu paray sherikaina reenuga parnal oru vrutthiyum bangi varu parnodu.
0: Endu sangadangalokke mari nalla santoshamayirikkanam.
1: Oru minute nikku wipe out. Aa sahithyagaramayittu bhangiyil oru aashamsichondu namukku close cheya.
0: അല്ല, എന്താണ് ആശംസിക്കേണ്ടത്, എല്ലാവർക്കും ഓണാശംസകൾ, അതന്നെ പോരെ. അല്ലാതെ
1: അത് ഞാനും പറയില്ലേ, സാഹിത്യകാരി കൂടി കിട്ടുമ്പം അതൊരു ഒരു ഗമയ്ക്കൊരു വെയിറ്റിന് എന്തെങ്കിലുമൊക്കെ പറയും.
0: അതിപ്പോ എന്താ പറയാ, അത് പറഞ്ഞാല് എന്തെങ്കിലും എല്ലാം ആയിപ്പോവും, അതുകൊണ്ട് വേണ്ട നോക്കാം.
1: അതെ, സാഹിത്യം വെറുതെ ഒന്നും ഒഴുകില്ല, അതിനൊക്കെ ഒരു സമയവും നേരവും കാലമൊക്കെ ഉണ്ട് ദശ എന്ന് പറഞ്ഞവരി.
0: അതെ, അത് തുടങ്ങിയാൽ പിന്നെ എന്താണ് പുഴ പോലെ അങ്ങോട്ട് നിൽക്കില്ല കേട്ടോ, അത് പിന്നെ കടലിൽ ചെന്നിട്ടേ അവസാനിക്കുള്ളൂ. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് ഇപ്പൊ നല്ലത്.
1: എന്തായാലും
0: എന്തായാലും അടുത്തയാഴ്ച വീണ്ടും കാണും വരെ. I am രേണുക, സൈനിങ് ഓഫ്.
1: And this is Jyoti. Bye.
0: Okay. Bye-bye.